ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 24, കൊലവർഷം 1201 കർക്കിടകം 30, 2026 ഓഗസ്റ്റ് 15 തീയതി ശനിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 46 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്നത്തെ പരിപാടികളിൽ ആദ്യം
1: സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
3: രാമായണങ്ങൾ പലതുണ്ട്. തമിഴിൽ കമ്പർ രചിച്ച രാമായണം വാത്മീകി രാമായണം പോലെ ഒരു മൗലിക കൃതിയാണ്. അധ്യാത്മ രാമായണം, വസിഷ്ഠ രാമായണം, തുളസീദാസ രാമായണം, പാതാള രാമായണം, ആനന്ദ രാമായണം, അത്ഭുത രാമായണം എന്നിങ്ങനെ വൈവിധ്യങ്ങളായ രാമായണങ്ങൾ ഭാരതത്തിൽ തന്നെ പാരായണം ചെയ്യപ്പെടുന്നു. മലയാളത്തിൽ മാപ്പിള്ളപ്പാട്ടിൻ്റെ ഇശലിലുള്ള രാമായണവും പ്രചാരത്തിലുണ്ട്. വയനാടൻ ചെട്ടി രാമായണങ്ങൾ, വയനാടൻ സീതായനം എന്നിവ നാടോടി രാമായണങ്ങളിൽപ്പെടുന്നു. ഇവയെല്ലാം കാലദേശ ഭാഷാഭേദങ്ങളുടെ വ്യത്യാസമനുസരിച്ച് വിവിധ തരത്തിൽ ആലപിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. രാമായണങ്ങൾ പലവും കപീവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്ന് അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ തുഞ്ചത്താചാര്യൻ സീതയിലൂടെ പറയുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളിൽ ഒന്നായ രാമായണത്തിൻ്റെ പ്രഭാവം കേരളീയരുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും പ്രതിഫലിച്ചു കാണാം. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ പേരുകളായ രാമനും ശ്രീരാമനും രാമചന്ദ്രനും കുഞ്ഞിരാമനും രാമൻകുട്ടിയും പോരാതെ രാമൻ്റെ വിശേഷണം

ചേർന്ന് കല്യാണരാമനും സേതുരാമനും രാമമൂർത്തിയുമൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. സ്ത്രീ കഥാപാത്രങ്ങളായ സീതയും സുമിത്രയും കൗസല്യയും ഊർമിളയും താരയും അഹല്യയുമെല്ലാം നമ്മുടെ നാരീമണികൾ അലങ്കരിക്കുന്ന പേരുകളാണ്. എന്നാൽ മന്ധരയും ശൂർപ്പണഖയും താടകയും എന്നല്ല രാവണൻ കുംഭകർണൻ എന്നിവർക്കും ഇക്കൂട്ടത്തിൽ ഇടമില്ല. ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ സഞ്ചരിച്ചവർക്ക് മാത്രമേ ഇവിടുത്തെ പേരുകളിലും സ്ഥാനമുള്ളൂ എന്നത് രാമായണത്തിൻ്റെ മൂല്യം പകർന്നു തന്ന യാഥാർത്ഥ്യം. ഇതിഹാസ രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ പേരിൽ എത്രയോ ക്ഷേത്രങ്ങളും സ്ഥലനാമങ്ങളുമുണ്ട്. രാഘവപുരം, രാമപുരം തുടങ്ങിയ ക്ഷേത്രങ്ങളും സീതക്കുളവും സീതയുടെ അങ്കുലി വീണെന്ന് കരുതുന്ന സീതാങ്കുളിയും കേരളത്തിലാണല്ലോ. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ സീതയെ ശുദ്ധതയുടെ ദേവതയായി കണക്കാക്കുന്നു. അവർ സീതയെ പുത്രന്മാരായ ലവകുശന്മാർക്കൊപ്പം ആരാധിക്കുന്നു. കേരളത്തിലെ നാടോടി കഥകളിലും കവിതകളിലും പഴഞ്ചൊല്ലിലും നാടോടി പ്രകടന കലകളിലും രാമായണ കഥകളെ അവലംബിച്ചുള്ള വരികൾക്ക് ഏറെ പ്രാമുഖ്യമുണ്ട്. ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷത്തോടനുബന്ധിച്ച് പുരുഷന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയായ പൂരക്കളിയുടെ നാലാം നിറത്തിൽ പാടുന്ന ഈ വരികൾ തന്നെ ഉദാഹരണമായെടുക്കാം. യാതു

0: ദൈതാ, തിരുവാതിരക്കളിയിൽ ചിലവയിൽ രാമായണത്തിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്നുണ്ട്. തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ രാമൻ്റെ കാലത്തെ ഉദ്ധരിച്ച് സമകാല സമൂഹത്തെ വിമർശിക്കാൻ രാമായണ കഥകൾ തൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. കൂടിയാട്ടം, വില്ലടിച്ചാമ്പാട്ട്, പാഠകം എന്നിവയിലും രാമായണ കഥയുടെ സ്വാധീനം കാണാം. സീതാസ്വയംവരവും ബാലീവധവും തോരണയുദ്ധവുമൊക്കെ കഥകളിയുടെ വിഷയങ്ങളാണല്ലോ. ശ്രീരാമനാൽ മൃത്യുവരിച്ച ബാലി ദൈവക്കരുവായി മാറി ബാലിതെയ്യമായി വടക്കേ മലബാറിലെ ഭഗവത് സന്നിധിയിൽ നിറഞ്ഞാടുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചുവർചിത്രങ്ങളിൽ രാമായണ കഥകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. രാമായണത്തെ അധികരിച്ചുള്ള നിരവധി തടിശില്പങ്ങളും പല ക്ഷേത്ര കവാടങ്ങളിലും കാണാം. ഇങ്ങനെ കേരളീയ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്നു രാമായണ കാവ്യം എന്ന് നിസ്സംശയം പറയാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുടെ അഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ട് വച്ചതെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9:00 മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക എന്നത് പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനിതാ ശിശു വികസന വകുപ്പിന്റെ റിസർച്ച് സേഫ് വിമൺ സേഫ് കേരള ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് വനിതാ സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മുൻവർഷത്തേക്കാൾ ഭക്തരുടെ എണ്ണത്തിൽ ഇക്കുറി വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം മനുഷ്യരുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്ന് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ സൌത്ത് ഡിവിഷൻ വനം അദാലത്ത് ഉദ്ഘാടനം

ചെയ്യുകയായിരുന്നു മന്ത്രി. യു ജി സി നെറ്റ്, സി എസ് ഐ ആർ നെറ്റ്, ഐ സി എ ആർ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കുക. വെബ്സൈറ്റിലാണ്. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇന്നലത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, സ്വാതന്ത്ര്യഗാഥ, ടാഗോറിന്റെ കവിത, ആലാപനം രതീഷ് കുമാർ. 6:15 അർച്ചന, അധ്യാത്മരാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:25 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം. 9:00 പ്രിയം പ്രിയതരം, ഗായകനും വയലിനിസ്റ്റുമായ ജിതേഷ് KP അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10:00 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 ആകാശവാണി ഗായക സംഘം പാടിയ ദേശഭക്തി ഗാനങ്ങൾ. 12:40 ആരോഗ്യ ദീപ്തി, പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യവും ആവശ്യകതയും. ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ KC രാജീവനുമായുള്ള അഭിമുഖം. ഉച്ചയ്ക്ക് 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. വൈകിട്ട് 5:00 സംസ്കൃത പാഠം. 5:15 അധ്യാത്മരാമായണം, പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം, സുശീല ദേവി. വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 വിവിധ ജില്ലകളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ റേഡിയോ റിപ്പോർട്ട്. 8:00 യുവവാണി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച കണ്ണൂർ സ്വദേശിനി ദേവിക കൊടജാദ്രി അതിഥിയായി എത്തുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഗുഡ് മോർണിംഗ്. This is Akashvani, the news read by Saira Mujtaba. The nation celebrates its 80th Independence Day today. Prime Minister Narendra Modi will lead the celebrations from the iconic Red Fort in Delhi. As soon as the national flag is hoisted by the Prime Minister, flower petals will be showered at the venue by 2 Mi-17 helicopters of the Indian Air Force. The hoisting of the national flag will be synchronized with the 21-gun salute. After the showering of the flower petals, the Prime Minister will address the nation from the ramparts of the Red Fort. Nearly 5,000 special guests from different walks of life have been invited to witness the celebrations at the Red Fort this year. They include International Yoga Day volunteers, women entrepreneurs under PM Mudra Yojana, Best Performing My Bharat Volunteers, Best Performing Beneficiaries of PMAYU and Street Vendors under PM Swanidhi, among others. More from our correspondent.
2: For the first time, national song Bande Mataram will be rendered during the Independence Day celebrations at the Red Fort. The grand event will commemorate 150 years of the enduring legacy of Bande Mataram and celebrate the energy, aspirations and pivotal contribution of Yuva Shakti in driving India's journey towards Viksit Bharat by 2047. A total of 2,500 boy and girl cadets of Army, Navy and Air Force and My Bharat volunteers will participate in the celebrations. Delhi Police has made elaborate security arrangement in the national capital in view of the ceremony. Around 50,000 security personnel from various agencies have been deployed. Over 1,000 CCTV cameras have been installed at the Red Fort. With Dipendra Kumar, Anupam Mishra, Akashvani News, Delhi.
1: President Draupadi Murmu has said that the Indian economy is the fastest growing major economy despite warfare and instability prevailing in several parts of the world. Addressing the nation on the eve of the 80th Independence Day, the President highlighted that the growth rate of the Indian economy is expected to be more than twice the average global growth rate.
3: Even in such trying circumstances, our economy is moving ahead as the fastest growing major economy in the world. According to economic projections, the growth rate of the Indian economy is expected to be more than twice the average of global growth rate. Atmanirbhar Bharat Abhiyan has further strengthened the foundation of our economic progress and national security.
1: President Draupadi Murmu highlighted that making the country Nakshal-free is a major achievement, as for decades, Nakshalism posed a serious challenge to the nation. She said today, the areas once affected by Nakshalism are filled with enthusiasm. President Draupadi Murmu has approved 78 gallantry awards to the personnel of the Defence Forces and Central Armed Police Forces on the eve of Independence Day. 13 awards have been given posthumously. These are 9 Kirti Chakra, 1 Bhatu Shaurya Chakra, 19 Shaurya Chakra, 5 Bhatu Sena Medals, 36 Sena Medals, 3 Nau Sena Medals and 5 Vayu Sena Medals. The government has decided to remove the 12-minute advertisement duration cap for television channels. In a statement, Information and Broadcasting Ministry said that the decision will come into effect from the date of notification of the amendment in the Cable Television Networks Rules 1994 in the Gazette. It said that in view of the changes that have occurred in the TV broadcasting sector, a need was felt to revisit the stipulations relating to advertisement duration. The statement added that in India, the sector is heavily dependent on advertising, irrespective of whether a channel is pay or free to air. It said there was a non-level playing field for traditional TV channels vis-a-vis digital media, where no such stipulation on advertisement cap regulation exists. The National Testing Agency, NTA, will release the provisional answer keys for UGC NET June 2026, CSIR NET, ICAR All India Entrance Exam for admission, and All India Competitive Examination for PhD programs tomorrow. The NTA said that the provisional answer keys will be published on its website. It advised candidates to rely only on official communication from NTA. And the first test of the two-match series between India and Sri Lanka will begin today at the Gohal International Stadium. The match will begin at 10 a.m. IST. On India's 80th Independence Day, the men's team will feature in their 600th test match today, thus becoming the third team after England and Australia. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ.
4: കാവ്യാഞ്ജലി. ഇന്ന് സ്വാതന്ത്ര്യഗാഥ, ടാഗോറിന്റെ കവിത, ആലപിക്കുന്നത് രതീഷ് കുമാർ.

0: നിങ്ങൾ കേട്ടത് ടാഗോറിന്റെ സ്വാതന്ത്ര്യഗാഥ, ആലപിച്ചത് രതീഷ് കുമാർ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

0: അധ്യാത്മ രാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
4: രാവണൻ വധിക്കപ്പെട്ടുവെന്നും രാമന് വിജയം നേടിയെന്നുമുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ രാമനിർദ്ദേശപ്രകാരം ആദ്യമേ സീതയുടെ അടുത്തെത്തിയത് ഹനുമാനാണ്. അദ്ദേഹം ചെല്ലുമ്പോൾ സീത മുന്നേപ്പോലെ മലിന വേഷധാരിണിയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചുറ്റിലും രാക്ഷസ സ്ത്രീകൾ കാവലിരിക്കുന്നു. ആ രാക്ഷസികളെ കണ്ടപ്പോൾ ഹനുമാന് കോപം വന്നു. ഈ വൃത്തികെട്ട ജീവികളോ സീതാദേവിക്ക് കാവലിരിക്കുന്നു. ഇവരെ ഇനി വച്ചേക്കണ്ട, ഇപ്പോൾ തന്നെ കഥ കഴിച്ചേക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ സീതയോട് ചോദിച്ചു, ദേവി, ഞാൻ ഇവളുമാരുടെ കഥ കഴിക്കട്ടെ? എത്ര നാളായി ഇവർ ഭൗതിയെ ആക്ഷേപിച്ചുകൊണ്ട് ചടഞ്ഞിരിക്കുന്നു. ഇനിയും അത് വേണ്ട, ദേവി അനുവദിക്കണം, ഞാനത് ചെയ്യട്ടെ. അരുത് ഹനുമാനെ, ആ പാവം സ്ത്രീകൾ എന്തു വിഴച്ചു? രാവണൻ്റെ കൽപ്പന നിറവേറ്റുക മാത്രമല്ലേ അവർ ചെയ്തുള്ളൂ. ഇപ്പോൾ രാവണൻ കൊല്ലപ്പെട്ടു. ഇനി അവർ ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ. ഞാൻ അവരോട് നേരത്തെ തന്നെ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെ ഉപദ്രവിക്കരുത്. ഹനുമാൻ പ്രതീക്ഷിക്കാത്ത വിലക്കാണ് സീതയിൽ നിന്നുണ്ടായത്. എത്രയായ

0: ായാലും അയാൾ ഒരു വാനരനാണ്. വാനരന്മാർക്ക് പകയും വിദ്വേഷവും കൂടും. ശത്രുവിനെ പിച്ചു ചീന്തിയാലേ അവർക്ക് തൃപ്തിയാകൂ. ഇവിടെ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനെപ്പോലെ പെരുമാറാനാണ് സീത ഹനുമാനെ ഉപദേശിക്കുന്നത്. ഏതാണ്ട് ഇതിന് സമാനമായ മറ്റൊരു സന്ദർഭം അയോധ്യാകാന്ഡത്തിലുമുണ്ട്. ശ്രീരാമൻ്റെ വനവാസ വിവരമറിഞ്ഞ് ഭരതൻ ക്ഷുഭിതനായിരിക്കുന്ന സമയം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി മന്ദരയാണെന്നറിഞ്ഞുകൊണ്ട് ശത്രുഘ്നൻ ക്ഷുഭിതനായി മന്ദരയെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവൾക്ക് കഠിനമായ ശിക്ഷ കൊടുക്കണമെന്നാണ് ശത്രുഘ്നൻ്റെ പക്ഷം. പക്ഷേ ഭരതൻ സമ്മതിക്കുന്നില്ല. അവൾ വെറുമൊരു തോഴി, അവളെ ആരും പരിഗണിച്ചിരുന്നില്ല. എങ്കിലും ഏഷണി കൂട്ടി രാമാഭിഷേകം മുടക്കിക്കഴിഞ്ഞതോടെ അവൾ ശ്രദ്ധാകേന്ദ്രമായി. കൈകേയി നൽകിയ വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കൊട്ടാരത്തിന് വെളിയിലെത്തിയ അവൾ ഒരു പെൺകുരങ്ങിനെപ്പോലെ കാണപ്പെട്ടു എന്നാണ് വാൽമീകി പറയുന്നത്. അങ്ങനെയൊരു കോലം കെട്ടവളെ ശത്രുഘ്നൻ വലിച്ചിഴച്ചത് തന്നെ ഭരതന് കഷ്ടമായി തോന്നിയിരിക്കണം. അവളെ വെറുതെ വിട്ടേക്കുക എന്നാണ് ഭരതൻ ആവശ്യപ്പെട്ടത്. ഇവിടെ ഈ രണ്ട് സന്ദർഭങ്ങളും തമ്മിലുള്ള സാമ്യവും ഭേദവും വേർതിരിച്ചറിയേണ്ടതാണ്. പരിഹസിച്ചും പ്രലോഭിപ്പിച്ചും സീതയുടെ മനസ്സ് തനിക്ക് അനുകൂലമായി മാറ്റണമെന്നാണ് രാവണൻ രാക്ഷസ സ്ത്രീകൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഏതാണ്ട് ഒരു വർഷക്കാലം അവരതിന് ശ്രമിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നിട്ടും അവരോട് ക്ഷമിക്കാനാണ് സീത തയ്യാറായത്. സീത ഒരു സാധാരണ സ്ത്രീയല്ല, രാജകുടുംബാംഗം എന്ന നില മാത്രമല്ല അവൾക്കുള്ളത്. ശ്രീരാമൻ്റെ ഭാര്യ എന്ന നിലയിൽ സീത രാജ്ഞി കൂടിയാണ്. രാജ്യഭരണത്തിൽ ക്രിയാത്മകമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പങ്കാളിയാകാനുള്ള ഉത്തരവാദിത്വം രാജ്ഞിക്കുണ്ട്. രാക്ഷസികളെ വധിച്ചുകൊള്ളാൻ ഹനുമാനെ അനുവാദം നൽകിയാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് ശിക്ഷയാണെന്നേ തോന്നുകയുള്ളൂ. എങ്കിലും ധർമ്മപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അത് അനീതിയാകാനേ തരമുള്ളൂ. മന്ദര ചെയ്ത പാപം ഒരു വിധത്തിലും പുറക്കാവതല്ല. എന്തെന്ത് പ്രത്യാഘാതങ്ങളാണ് അതുണ്ടാക്കിയത്? അവൾ അമ്മ മഹാറാണിയാക്കാൻ കൊതിച്ച കൈകേയിയുടെ സ്ഥിതി എന്തായി? താൻ പിടിച്ചു കൊടുത്ത സിംഹാസനം മകൻ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുകയല്ലേ ചെയ്തത്? ജ്യേഷ്ഠനെ ഓർത്താണ്, അല്ലെങ്കിൽ അമ്മയെ വധിച്ചു കളയുമായിരുന്നു എന്നുവരെ ഭരതന് പറയേണ്ടി വന്നില്ലേ? മന്ദരയുടെ ഉപദേശത്തിൻ്റെ പൊരുൾ തിരിച്ചറിയേണ്ടത് കൈകേയിയായിരുന്നു. മകനു രാജ്യസിംഹാസനം എന്ന സാധ്യത തെളിഞ്ഞപ്പോൾ അവരെല്ലാം മറന്നുപോയി. അതിൻ്റെ ശിക്ഷ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ കൈകേയി അനുഭവിക്കേണ്ടി വന്നു. രാക്ഷസ സ്ത്രീകളും മന്ദരയും സ്ത്രീകളെന്ന ആനുകൂല്യത്തിൽ ശിക്ഷാവിമുക്തരാക്കപ്പെട്ടു. കൈകേയിക്ക് മാത്രം ആ ആനുകൂല്യം കാലം അനുവദിച്ചു കൊടുത്തില്ല. മറ്റുള്ളവർ വെറും സ്ത്രീകളായിരുന്നു. എന്നാൽ കൈകേയി അങ്ങനെ ആയിരുന്നില്ല. അവർ രാജപത്നിയും രാജമാതാവും കൂടിയായിരുന്നല്ലോ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി കണ്ണൂർ.
4: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വസന്തം വിരുന്നൊരുക്കുന്ന വർണ്ണങ്ങളുടെ പൂക്കുടയുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.
5: ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ശരിയായ വിലയിൽ ഈ ഓണത്തിന് ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.
4: ഓണം വിളിക്കുന്നു സെഞ്ചുറിയിലേക്ക്. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, എവർക്കും സെഞ്ചുറിയുടെ ഓണാശംസകൾ.
5: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ജില്ലാതല പരേഡും ചടങ്ങുകളും ഇന്ന് രാവിലെ 8:30 കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പതാക ഉയർത്തും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മാഹി കോളേജ് ഗ്രൌണ്ടിൽ ഇന്ന് രാവിലെ 9:00 പുതുച്ചേരി പൊതുവിതരണ വകുപ്പ് മന്ത്രി ശിവകൊളുന്തു ദേശീയ പതാക ഉയർത്തും. തുടർന്ന് സെറിമോണിയൽ പരേഡ് നടക്കും. കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്ന മാതൃകാ ടൌൺ പദ്ധതിയായ ബീക്കൺ ടൌണിന്റെ ലോഗോ പ്രകാശനം ഇന്ന് രാവിലെ 10:00 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ കലക്ടർ വിഷ്ണുരാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ സൈക്കിൾ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:00 മന്ത്രി ശിവകൊളുന്തു നിർവഹിക്കും. മാഹി ഗവൺമെന്റ് ഹൌസിൽ നടക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് അശോക് കുമാർ MLA അധ്യക്ഷനാകും. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ നഗര സൌന്ദര്യവൽക്കരണത്തിന്റെയും കാൾടെക്സിൽ സ്ഥാപിച്ച ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5:00 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നിർവഹിക്കും. മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണം വിപണന

0: മേള ഇന്ന് മുതൽ 25 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും. കെൽട്രോൺ നഗർ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളും റേഡിയോ ക്ലബ് വിദ്യാലയവാണിയുടെ ഉദ്ഘാടനവും ഇന്ന് രാവിലെ നടക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും പാർലമെന്റ് അംഗവുമായിരുന്ന നെട്ടൂർ പി ദാമോദരന്റെ ലേഖന സമാഹാരം നെട്ടൂരിന്റെ സുചിന്തിത ലേഖനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി പരിസ്ഥിതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രകാശനം ചെയ്യും. പള്ളിക്കുന്ന് എടച്ചേരി ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചിത്രസാഗരം എന്ന പേരിലുള്ള ചിത്രപ്രദർശനം കതിരൂർ ആർട്ട് ഗ്യാലറിയിൽ ഇന്ന് മുതൽ 22 വരെ നടക്കും. ചെറുകുന്ന് സി കെ പണിക്കർ സ്മാരക ട്രസ്റ്റിന്റെ വൈഖരിയം പുരസ്കാരം പിന്നണി ഗായിക എൻ ലതികയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുകുന്നിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. തപസ്യ കലാസാഹിത്യവേദി കണ്ണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകുന്നേരം 3:30 കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് രാമായണ വിചാരം സംഘടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വെള്ളാവ് വികാസ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രവും അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇന്ന് രാവിലെ 9 മണി മുതൽ. തൃക്കരിപ്പൂർ പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിൽ സ്വാതന്ത്ര്യദിനാചരണവും അനുമോദനവും ഇന്ന് രാവിലെ 9 മണി മുതൽ. എരഞ്ഞോളി പഞ്ചായത്തിലെ പെരുന്താറ്റിൽ ഇളയടത്ത് മുക്ക് അക്ഷയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 നടക്കും. കണ്ണൂർ നൈമിശാരണ്യത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും. പാപ്പിനിശ്ശേരി ഹിദായത്ത് കേന്ദ്ര മദ്രസ ക്യാമ്പിൽ നടന്നുവരുന്ന ഉറൂസ് മുബാറക്ക് നാളെ സമാപിക്കും. കണ്ണാടിപ്പറമ്പ് പുല്ലോപ്പി ഹിന്ദു എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 9:30 മുതൽ എൻഡോവ്മെന്റ് വിതരണവും മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിക്കുന്നു. മാവിലായി കീഴറ ചേനാരത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അഖണ്ഡ രാമായണ പാരായണവും നാളെ രാവിലെ മുതൽ നടക്കും. ഐവർകുളം മഹാവിഷ്ണു ക്ഷേത്രം നിറപുത്തരി ആഘോഷം ഇന്ന് രാവിലെ 7:50 നടക്കും. കണ്ണൂർ തന്നട മൈലപ്പുറത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് മഹാഗണപതി ഹോമവും അഖണ്ഡ രാമായണ പാരായണവും നടക്കും. കുന്നത്തുർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെ മടപ്പുരയിൽ ഇന്ന് മുത്തപ്പൻ വെള്ളാട്ടവും തുടർന്ന് അന്നദാനവും ഉണ്ടാവും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: നീ തിരക്കിട്ടെങ്കോട്ടാ,
3: നീ അറിഞ്ഞില്ലേ
2: എന്താ
3: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
4: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ, എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
7: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
9: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
10: അമ്മ, ആ ബസ്സും പോയി.
11: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
12: അല്ല, എന്താടോ ഇന്ന് ലീവാ?
11: ലീവ് ഞാൻ പറയുന്നില്ല. ഈ വാച്ചിലെ സമയം എത്രയാ മനുഷ്യ?
12: ഓ, അത് പിന്നെ.
11: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്നാ വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
12: ഓക്കെ, നീ റെഡി ആയിക്കോ.
9: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
13: ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 സതേൺസ് കോക്കനട്ട് ഓയിൽ, ആരോഗ്യദീപ്തി. സമർപ്പണം സതേൺസ് കോക്കനട്ട് ഓയിൽ, പാറക്കണ്ടി, കണ്ണൂർ.
14: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
15: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട.

0: ഡെലിവറി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
1: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണ നാമം അൽമാസ്.
0: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
1: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ
0: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ.
2: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
3: ശ്രീനാരായണ ITI, 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965, മൊബൈൽ 9947278781.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ആരോഗ്യതീപ്തി. സമർപ്പണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ 7 ലോട്. ഫോൺ 9037301131.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
14: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
15: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
14: 45 ദിവസം
15: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
16: മൈജി ഓണം മാസോണം സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
17: നീ തിരക്കിട്ട് എങ്കോട്ടാ?
18: നീ അറിഞ്ഞില്ലേ
17: എന്താ?
18: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
19: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
2: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
0: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
0: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
0: എന്നാ മൈജി തന്നെ പോവാം.
5: മൈജി ഓണം മാസോണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
12: സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഈ ഓണത്തെ വരവേൽക്കാൻ കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ 25 ആഗസ്റ്റ് വരെ.
0: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
12: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1,000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം 3 ഭാഗ്യശാലികൾക്ക് 1,000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
0: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ 25 ആഗസ്റ്റ് വരെ.

0: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322142.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ US നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ആദ്യമായി ഇത്തവണ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യസാത്കാരത്തിന് യുവശക്തിയുടെ ഊർജം, അഭിലാഷങ്ങൾ, നിർണായക സംഭാവനകൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതുമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. കര, നാവിക, വ്യോമസേനകളിലെയും മൈ ഭാരത് പദ്ധതിയിലെയും 2500 കേഡറ്റുകളും വോളണ്ടിയർമാരും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് 5000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലെ കരകൗശല വിദഗ്ധർ, പ്രധാനമന്ത്രി മുദ്രാ യോജനയിലെ വനിതാ സംരംഭകർ, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലെ തെരുവു കച്ചവടക്കാർ, ഭാരത് ടാക്സിയിലെ ടാക്സി ഡ്രൈവർമാർ എന്നിവർ അതിഥികളാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ

0: ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം 21 ഗൺ സല്യൂട്ടും നൽകും. ഡൽഹി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആഗോള ശരാശരി വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
0: ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജ്യം കൈവരിച്ചതായി രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ താൽപര്യമാണ്. സമാധാനം, സഹകരണം, ചർച്ച, വസുദൈവ കുടുംബകം എന്ന ആദർശം എന്നിവയാണ് വിദേശ നയത്തിന്റെ തൂണുകളെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷിയുടെ തെളിവാണ്. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ നൽകിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളാണ് വിദ്യാർത്ഥികളെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികച്ച പ്രകടനത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് രാജ്യമെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സേനയിലെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു 78 ധീരതാ പുരസ്കാരങ്ങൾ അംഗീകാരം നൽകി. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തിചക്ര, ശൗര്യചക്ര, ബാറ്റു സേനാ മെഡലുകൾ, സേനാ മെഡലുകൾ, നൌസേനാ മെഡലുകൾ, വായുസേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസ് PF, മേജർ ജിതേന്ദ്ര രാത്തി എന്നിവർ കീർത്തിചക്രയ്ക്ക് അർഹരായി. ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, SG കോൺസ്റ്റബിൾ ജസ്പ്രീത് സിംഗ്, ബൽവീന്ദർ സിംഗ്, താരിഖ് ഹുസൈൻ, STF ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകും. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ പ്രതീക്ഷകൾ, സ്ത്രീകളുടെ കരുത്തും സംഭാവനകളും, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ട് വച്ചതെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും NCC കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനവും ഉണ്ടാകും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും, MLiju ആലപ്പുഴയിലും, മോൻസ് ജോസഫ് കോട്ടയത്തും, അനൂപ് ജേക്കബ് ഇടുക്കിയിലും ദേശീയ പതാക ഉയർത്തും. എറണാകുളത്ത് മന്ത്രി റോജി M ജോണും, തൃശൂരിൽ OJ ജനീഷും, പാലക്കാട്ട് N ഷംസുദ്ദീനും, മലപ്പുറത്ത് PK ബഷീറും, കോഴിക്കോട്ട് ബിന്ദു കൃഷ്ണയും, വയനാട്ടിൽ T സിദ്ദീഖും, കണ്ണൂരിൽ സണ്ണി ജോസഫും, കാസർകോട്ട് KM ഷാജിയും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് ദേശീയ പതാക ഉയർത്തും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപകുമാർ ദേശീയ പതാക ഉയർത്തും. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 നടക്കാവ് കേളപ്പജി സ്മാരകത്തിനു മുന്നിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് ദേശീയ പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിക്കും. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇന്ത്യാ വിഭജനത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് മാരാർജി ഭവനിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഭജന ഭീകരത സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റീസേർച്ച് സേഫ് വിമൺ, സേഫ് കേരള രാത്രികാല വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ സംഭാവന നിസ്തുലമാണെന്നും അതിനായി ഗവൺമെന്റിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയും യു എസ് നാവികസേനയും സംയുക്തമായി സംഘടിപ്പിച്ച സ്ഫോടകവസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലായിരുന്നു 5 ദിവസത്തെ പ്രത്യേക പരിപാടി. ഇരു നാവികസേനയുടെയും ഇ ഒ ഡി വിദഗ്ധ സംഘങ്ങൾ സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തു. യു ജി സി നെറ്റ്, സി എസ് ഐ ആർ നെറ്റ്, ഐ സി എ ആർ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ എൻ ടി എയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാഹചര്യമൊരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യു എസ് നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: അശീതിതമ സ്വതന്ത്രതാ പർവണഃ പൂർവസന്ധ്യായാം അമൃതേന സംഭാഷണേന രാഷ്ട്രമഭിസംബോധയന്തി രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ പ്രാഹ യജ്ജാഗതിക അശാന്തേഃ യുദ്ധ വിഭീഷികായാശ്ച തമസി അപി ഭാരതീയ അർത്ഥവ്യവസ്ഥ ഉജ്ജ്വല നക്ഷത്രവത് തീവ്രതമഗത്യാ സമേധത്തെ. രാഷ്ട്രപതിനാ പ്രോദീരിതം യത് ഭാരതസ്യ ആർത്ഥിക സംവൃദ്ധിഃ വൈശ്വിക സംവൃദ്ധിമതിക്രമ്യ ദ്വിഗുണാധികം യാവത് വർത്തതെ.
2: Even in such trying circumstances, our economy is moving ahead as the fastest growing major economy in the world. According to economic projections, the growth rate of the Indian economy is expected to be more than twice the average of global growth rate. Atmanirbhar Bharat Abhiyan has further strengthened the foundation of our economic progress and national security.
1: രാഷ്ട്രപതിനാ പ്രതിപാദിതം യത് രാഷ്ട്രസ്യ നക്സലുന്മൂലന ഉന്മൂലനം ഏകാ ഐതിഹാസികീ സഫലതാ അസ്തി. സാ പ്രാവോചത് യത് യാനി ക്ഷേത്രാണി പൂർവം നക്സലാതങ്കേന പ്രഭാവിതാനി ആസന് തേഷു ക്ഷേത്രേഷു ഇദാനീം ഉത്സാഹ സന്തതിഃ വികാസ പ്രവാഹശ്ച ദരീദൃശ്യതെ.
2: ഭാരത് കോ നക്സൽ മുക്ത ബനാന ഏക ബഡീ ഉപലബ്ധി ഹേ. ആപ് നക്സൽ പ്രഭാവിത ക്ഷേത്ര മേ ഉത്സാഹ കാ വാതാവരണ ഹേ तथा विकास के सर्वस्पर्शी धारा प्रवाहित हो रही है. बस्तर ओलंपिक्स में खिलाड़ियों ने, बस्तर पंडुम में कलाकारों ने तथा इन आयोजनों में दर्शकों ने भारी संख्या में हिस्सा लिया.
1: राष्ट्रपतिना प्रोक्तम यत् छात्रवृन्दः राष्ट्र भविष्यस्य मुख्य शिल्पी वर्गः अस्ति. परीक्षा व्यवस्थायाः परिष्काराय च शासनं प्रतिश्रुतम् अस्ति. രാഷ്ട്രപതേ അനുസാരം ഭാരതസ്യ 65% യുവജനസംഖ്യാ രാഷ്ട്രസ്യ മുഖ്യ ശക്തിഃ അസ്തി യാ സ്വപ്രയാസൈഃ ഉദ്യമിതായാഃ നൂത്നാൻ മാർഗാൻ രചയതി. അനേന ഭാരതം 47

Minneapolis Monster!

0: ചെങ്ങന്നൂർ ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം പ്രേംകുമാർ വടകര.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: എന്താ മോളെ,
3: ഈ ഗേറ്റ് ഒന്ന് തുറന്നേ.
2: എന്തിനാ തുറക്കുന്നേ?
3: തുറക്കാൻ പറഞ്ഞു.
2: ആര് പറഞ്ഞു?
3: ഗീതു. പ്ലീസ്, നല്ല പോലീസ് അല്ലേ?
2: ആരാ മോളെ ഗീതു?
3: ഞാൻ തന്നെയാ.
4: ഹായ്, ഞാൻ ശ്രീജ രവി, ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ.
5: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക്
4: സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം.
6: ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
8: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
8: 100% പ്ലേസ്മെന്റ്.
9: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
8: ഫോൺ 8075680412.
10: നീ തിരക്കിട്ട് എങ്ങോട്ടാ?
11: നീ അറിഞ്ഞില്ലേ
10: എന്താ?
11: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
12: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
13: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
14: 100,000 പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
15: ഉത്തരമലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769698.
16: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
17: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
16: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ. തലാപ്പ്.

0: കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൌകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065, മൊബൈൽ 9947-278781.
2: ദേശഭക്തി ഗാനങ്ങളിൽ ഇനി അമ്മ ഈ നല്ല മണ്ണ് എന്നാരംഭിക്കുന്നു. സംഗീതം പ്രേംകുമാർ വടകര, ആലാപനം അജയ് ഗോപാൽ

0: അജയ് ഗോപാലും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: അമ്മ ആ ബസ്സും പോയി.
2: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
3: അല്ല എന്താടോ, ഇന്ന് ലീവാ?
2: ലീവ് ഞാൻ പറയുന്നില്ല, ഈ വാച്ചിലെ സമയം എത്രയാ മനുഷ്യ?
3: ഓ അത് പിന്നെ.
2: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്നാ വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
3: ഓക്കെ, നീ റെഡി ആയിക്കോ.
4: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
5: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
6: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണനാമം അൽമാസ്.
5: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
6: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ.
5: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
8: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
9: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
11: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
13: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
12: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
13: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: ദേശഭക്തി ഗാനങ്ങളിൽ ഇനി പാറുക വർണ്ണ പതാകെ എന്നാരംഭിക്കുന്ന ഗാനം. സംഗീതം നൽകിയത് പ്രേംകുമാർ വടകര. ഗായകർ നിലമ്പൂർ ശാന്തി, OU ബഷീർ സംഘവും.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഈ ഓണത്തെ വരവേൽക്കാൻ കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഓഗസ്റ്റ് 25 വരെ.
4: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
3: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1,000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം 3 ഭാഗ്യശാലികൾക്ക് 1,000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
4: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഓഗസ്റ്റ് 25 വരെ.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
6: എന്താ മോളെ,
7: ഈ ഗേറ്റ് ഒന്ന് തുറന്നേ.
6: എന്തിനാ തുറക്കുന്നേ?
7: തുറക്കാൻ പറഞ്ഞു.
6: ആര് പറഞ്ഞു?
7: ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ?
6: ആ ആരാ മോളെ ഗീതു?
7: ഞാൻ തന്നെയാ.
8: ഹായ്, ഞാൻ ശ്രീജ രവി, ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ.
9: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക്
8: സഞ്ചരിക്കാം
9: സിനിമയ്ക്കൊപ്പം.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: ദേശഭക്തി ഗാനങ്ങളിൽ ഇനി പ്രേംകുമാർ വടകരയും സംഘവും പാടിയത് വിടരും മലരുകളെ എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: എന്താ മോളെ,
4: ഈ ഗേറ്റ് ഒന്ന് തുറന്നേ.
3: എന്തിനാ തുറക്കുന്നേ?
4: തുറക്കാൻ പറഞ്ഞു.
3: ആര് പറഞ്ഞു?
4: ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ?
3: ആരാ മോളെ ഗീതു?
4: ഞാൻ തന്നെയാ.
5: ഹായ്, ഞാൻ ശ്രീജ രവി, ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഈ ആഴ്ച ഞാനും ഉണ്ട് കണ്ണൂർ ടാക്കീസിൽ.
6: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക്
5: സഞ്ചരിക്കാം.
7: ദേശഭക്തി ഗാനങ്ങളിൽ ഇനി ഗീതം ശുഭഗീതം എന്നാരംഭിക്കുന്നു ആകാശവാണി ഗായക സംഘം പാടിയത്.

ഇന്ന് 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 ആകാശവാണി ഗായിക സംഘം പാടിയ ദേശഭക്തി ഗാനങ്ങൾ. പന്ത്രണ്ട് 40 ആരോഗ്യദീപ്തിയിൽ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യവും ആവശ്യകതയും. ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖം. ഉച്ചയ്ക്ക് 1 ഓർമ്മയിൽ ഒരു ഗാനം, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ. വൈകിട്ട് 5 സംസ്കൃത പാഠം, 5:15 അധ്യാത്മ രാമായണം. പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം, സുശീല ദേവി. ആകാശവാണി കണ്ണൂർ. നമസ്കാരം, FM പ്രധാന വാർത്തകൾ. 12 കോടിക്കണക്കിന് പൌരന്മാർ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ശ്രമത്തിന്റെ ഭാഗമായി 25 ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയെന്നും ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഭാരതീയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മതേതരത്വവും സോഷ്യലിസവും സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യദിനം കരുത്താകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് മന്ത്രി ബിന്ദു കൃഷ്ണ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. കാസർഗോഡ് വിദ്യാനഗറിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ജില്ലാതല സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ എം ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോട്ടയത്ത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി മോൻസ് ജോസഫ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ പതാക ഉയർത്തി. കൊല്ലത്ത് മന്ത്രി ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ കൊച്ചി INS ഗരുഡയിൽ സെറിമോണിയൽ പരേഡ് സംഘടിപ്പിച്ചു. SNC യുദ്ധ

സ്മാരകത്തിൽ വൈസ് അഡ്മിറൽ സമീർ സക്സേന പുഷ്പചക്രം അർപ്പിച്ചു. ബി ജെ പി സംസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം മാരാർജി ഭവനിൽ മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ദേശീയ പതാക ഉയർത്തി. ബി ജെ പി സംസ്ഥാന ഭാരവാഹികളും ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം റോജ എന്ന പടത്തിൽ നിന്നും വേണുഗോപാൽ പാടിയത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ ആർ റഹ്മാൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

0: ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രം എഴുതി മോഹൻ സിതാര ഈണമിട്ട് MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം 'മുദ്ര'.